0: na nä kä thagä ra thaa ciä ngä kå rä don the cares andå matatinda makä maka å bataå ma no andige mongia arä barä anthe kabica engrounded kabica andutä re kä rä anakä o kä onthe ngä na må tiganä ria å guo ngä na thiä na ndigwetwe namo kå rä ongia no amaumanie må thuri wana å kethera må thuri kwa harakova tigiti rakini mbia icio atigwe nacio nä getha eke maå ndå make yani kethera wana nginya ngome kå rä arä na å rauria we amate makwa ena bamä rä te yakwa ndikerwe nä yakwa ä no alo
1: alo
0: nä kwaro karibo
1: akä bå ria
0: nä mwaro
1: seneta nä ketheke
0: nä raketheka
1: nä aba mbä tagwa njia kuma kä thengi
0: karibo
1: nä wega må no nä å ndå wa kamotion kau
0: i thank you
1: na naigua kangenia må no
0: thank you
1: wagä rä ru wa mä ciä nä ngä å ritia niä nä må thuri na agå ranä e 19 after the coup 1982 na from my experience mathä na marä a maä mä ciä rä u tä ma kawainda tondå kaå ndå kau gakuga atä tå tirä rä anwa na må tumia nä karitå må no meciria arä metwo na ngä ciria tondå thiwe tå gä thikania twarutaga mwä rä tu mä ciä kwa ciari no karentirä rona ciana cietå ta kuo irathikanä ria njä rarä
0: nä guo nä å ma
1: from there å gakå regeria rä twakinya må ciä wa må ndå ana meciria make marä a mo maraceta gå ka magakå rwo matirä ta mararingana na ma å rä a wä ngä wageria kå rä ge ä no nake å yå ngä araruga ä no ä ngä
0: nä guo
1: nä eciria vainori tå tiga nä ndä rä kana nä ngai å kå rita wä ra wake kana nä kuo tå kå boya tondå aba baga kwä gucania tå gekona na tå gekona nä tå rageria nä rona makä geria rä u ciana cietå ikä geria gwä ka å ndå akorwo nä mwanake no å rageria gwä ka å ndå nake å yå må rata wake nake agakorwo meciria mangä matiraringana na å rä a mwanake arauga
0: nä guo
1: å guo andå aingä marauga bau marauga andå må ndå makabanga andå makegucanä ra na nä rona kwä gucanä ra andå aya ndä rä meciria metå mangä coka matinyä bota gå coka kå rä a twarä tene å rä a andå maugaga no atuä kare nthä tå kauga twä kä one rä u må ndå no å rauga no ke na njenda yaku ngä nauga tå gå re kabati kume nake o ndarenda kabati arenda tå biathire kwao å ndå å cio nä rona å tarä na mä theko tondå nä å rariganwa na nä må rige nä guo na no renda meciria mengä må no ma andå aya tondå ndä ramenya å rä a ciana-inä cietå tå ngä ciä ka nä getha ibote gå tuä ka nä ikwerewa tå kone nä tå rerewa meciria maringane
0: thank you må thä kä ria rä rä ria å boro wa young generation kathä na karä a kebo na må thä kä ri å cio nä weciria må no nä weciria må no nthaka ä tä kä ra kwä raga na korwo nä må rwenyå kwo å rä a må kå rå kana mamaguo kana guo å kethanagia kå bena twaibå tå raoka må no å kethera å mataå ma wareterwe mwana no agå rire mwarwa ngina na nagiria kå ria må no wana magoti-inä matuä te kasin kå bikia kasin kana å kethera nthaka nä abikia kandå mä rä kä kåkå mwarwa ngina thä neva na nä maciarire å gakå thiä kå rä athuri ma kanitha ongia makanitha nime kukwira gitumi kiria mono mono ndeto eno itakoragwa eka viro ndio ne moko vikanine moko gesiana rakini wakumu tolireri mwavata ukeithira undu uri umwe kana mairi nundu agitumi giki wane bakinya vandu kegwa mondo ndakagore mundu amuvirigwo yo ndwe ndwe kuna itumi kuna kirira na tutinge kiaririria muthenyo omonthe lakini riu niwega mwanake wanawe mwiri tu ukeraga muciari nyie ngethagwa ni ngania njeragerwa ni ngania akorwo vena gitumi kiganu gia kwirwa a uchitigana nake ni mwarwa nyokwe kana ni mwarwa nyokwe basi akiruki uli ene kemwa akorwo marire sukuma na nyama norerewa nokoretera vukana agetagwa lietaguo utadu gitumi ni kiriku secrecy no andido ino turauga tuigaga bau venga na tekerumi teko turaruma na vavae mwaro ni gukoragwe kuna come together as your family ciana ikamenyana ni getha maundu amwe mamoe tutikeithire kurimo twose thimu ciiga nondo tukiamba kuigua rwimbo halo
2: halo akevoria
0: ni kwaro wa gatongu
2: Ona tiga siwa joga tungku makalinga rean buwe.
0: Karibo.
2: Leu rea koba narewe. Nekwa maundu maadu kire.
0: Ne maga ruru kire.
2: Tondu leu te tarira toa seraga tuwe ndaka. Mundu no amba kodi mamwele tuwa nae kwao. Oka menyaka ne mutugi kate mutugi.
0: Iye.
2: Niwa nane nane ngagira wakwa mbesa mbigire takwa ai wetu.
0: Oh,
2: toro na vita ngira wa kondakta na ai kondakta wa mbadhira siya takwa kabungura na Rusiana.
0: Iya,
2: Na kwa wani na tongo tore.
0: Ika dene guwa wali songo
2: Na imbeo kwa jona ndo maasere mea kagira mango tore mbuka makazi makiza mbaka sewe amare makamenyoyo nekae na ambia.
0: Wama vena indo.
2: Leunorela na munenga gura niko na muthimaganga muthimaga wana na munenga ra siringi ithano na siringi ithano wana rimoni wana munenga rega na rimwe na akwambigagira nginya rya ngenda kumwekia riu ngona goyo ni trusted
0: ndana ria wana ri muthenyoma
2: ewa ewa ndugutira muthenyoma kende atumagira na anenga gira siringi
0: we
2: Akia maingere kwa nange vitana na ito andoriwe Katika goira wa dhuria mtaragi ya uma Pai ndi yo pai kane Nye na avikani ye 1960 60s nizu na avikani ye
0: Ai?
2: Leu ne mkoya ngu aliwa mwana lange kamuse Ete kwa ne kuandai maundo menge na andi kukunda kakatovi
0: Thank you wakatongu kambo poro wakatongu nwa wakeno wa mwiga ratiri ire mwono Ukera munengera mbia. Indio siringi yegana. Gatongu araria. Thairu ni tangiri yegana. Kanengera mwere tungiri kebao. Kera mwere ambigera ino. Yoka lingi oke munengera igire. Idhano. Bigera. Ai mende no gatongu. Mende no ogatisa kwa mwenengera mbia taishio Nonge kono leo kona Matukule marari anginyafea Marari anginyafea Okegwa kwele tandi na tikiti ya goka na kuto Ura uga tutonga nendo mera mbia Na wa moto mera mbia Dhimueke na nyongwa Ne avarua gatongu Wana kula mbaka vea man Hello. Hello. Hey, marari anginya vea. Gatongu thaino gatisa komonengera timbia kuigere. Onge kono leo kona. Tuko nira uga matikuo mevokeku. Mekuo. Mekuo. Tutathiete mwana wengu wa mutambo ne twaria muno tukirikirie ciugo cieto. Vatina vata muthuri urege kugora karia kana kamutugo suru nigethokara mukaru ucio na vuguo mukawa ri kunywa sai na mandazi uthieta wera nywa sai musie nae mongia uria muthuri ucio araumaruka musie emo bau athi kuthukumira family na umata oma ndangiriganirwa ni gucoka na musie lakini mani kalia ni kagurirwe ringi wanatugwase ni tugurirwe lakini ko mungi otangi anda kumenya muthuri no kathi wira ri ni vinya muno kuri mungi anangijo tangi kanda kuromaniria mwana taru ciana iravinga cukuru ndeze mwana wake ni ndu yarire kiroko ni ndu yarire muthenya ni ndu yarire kivoe kuri aciari ma muthemba ucio sasa kusema ukweli tuevokete ndui